ഹായ്, ഞാൻ ഗുരു കിരൺ പതിരൊന്നുല്ലേ, നിക്കുൽ കിരണൊന്നുള്ള സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ രംഗത ബതുക്കും.

0: യശോത്രങ്ങളെ കേട്ടോണ്ടുള്ള രീതി റേഡി സാരംഗ്. സോ അതേപോലെ ഇന്നത്തെ മൈക്കാൽതവൽക്ക കാര്യക്രമത്തിന് ഞങ്ങൾ വിരുന്നർ അബ്ദുൾ റഹ്മാൻ കുത്തത്തൂർ. സോ അയാളുടെ ആത്മീയമായിട്ട് ഇന്നത്തെ ഈ ഒരു കാര്യക്രമത്തേക്ക് ഞാൻ സ്വാഗതമാക്കിയോണ്ടല്ലേ. കൽബു നിറഞ്ഞ സ്വാഗതം സർ. എങ്ങനെയുള്ളത് സർ?
1: നമസ്കാരം.
0: സാഹിത്യ നിങ്ങളോ കാവ്യ നിങ്ങളോ ബാരി ക്ഷേത്രത്തിൽ നയിച്ചത് കന്നഡ സാഹിത്യത്തിൽ കൊടുത്തത് കൊടുക്കുക ഇങ്ങനെ പ്രത്യേക വിഷയത്തിൽ കൂടി ഇന്നത്തെ കാര്യക്രമത്തിൽ മുണ്ടുക. സോ അയക്കു മുന്നോ നിങ്ങളെ ലൈഫോ നിങ്ങളെ ബാല്യത്തോ ആ ഒരു ജീവന സോ നിങ്ങളെ ലൈഫിലോ ഒക്കെ പിറവ് തിരിഞ്ഞ് നോക്കേണ്ട കാരണം കണ്ടിതമായിട്ടും നിങ്ങൾക്ക് ബാല്യത്തെ ജീവന നെനപ്പ് കണ്ടിതമായിട്ടും ആവും. ആ ബാല്യത്തെ ജീവനത്തോ രമണീയമായി നെനപ്പുങ്ങളെ ചെല്ലുക സർ.
1: നേർക്കും പോലെ ജീവനത്തിൽ എന്തിയുടെ മകനെങ്കും നന്ന ബാല്യത്തെ ജീവനത്തോ ആ ചന്തത്തെ ആ ബന്ധത്തെ ആ പിഴ്സത്തെ നാൻ അനുഭവിച്ചോ ആ എല്ലാ വിഷയത്തെ നന്ന ജീവന ഉദ്ദത്തും നാൻ എപ്പത്തും
0: മറക്കും.
1: എന്തിച്ചെങ്കിൽ നാന്ന് വലുതായി വന്നത് പറന്ന് വന്ന വാതാവരണ ഒരു മുഗ്ധഹള്ളി. നാൻ എന്തിയാതെ മുഗ്ധഹള്ളി ചെല്ലിച്ചെങ്കിൽ അത് ഭാരി പിറവുണത്തിന് ആ കാലത്തെ ഒരു ഹള്ളി ചുന്തത്തോ ഒരു ചന്തത്തോ നിസർഗത്തോ മടില് നാണ് നന്ന ജീവനത്തെ ബാല്യത്തെ കളഞ്ഞു വന്നു. ഒരു തറവാടാക ഒരു ജണ്ട് മാൽഗിയടാക ഒരു കൃഷി പ്രധാനമായ ഒരു കുടുംബത്ത് വന്നു എന്നാണ് നന്റെ അബ്ബ കൃഷി ആക്കിയോണ്ട് തിന്ത് അത് ഒട്ടുകെ ബാന്യമാക്കിയോണ്ട് തിന്ത് ഒരു ചന്തത്തെ പ്രദേശ ഔത്തുറു എതിർ വന്ന് നോക്കിത്തേങ്ക് വിശാലമായ ബയൽ കണ്ടങ്ങ പച്ച പച്ച കണ്ടങ്ങ ഔത്തുറു പിറോട് മൂത്തലു ഗുഡ്ഡങ്ങ ഇന്നൊരു ഔത്തുറു നാല് മൂത്തലു നോക്കിയെങ്കിൽ ബനങ്ങ ചന്തത്തെ തിങ്ങട തോട്ടങ്ങ കങ്ങട തോട്ടങ്ങ എതിലൊരു പോലെ ബഹുശ നന്നോ ജീവനത്തിൽ നന്ന മറക്കാത്തോ എന്തെങ്കിലും ഇന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു സന്നിവേശം ഇന്നെന്തോ ജീവനത്തെ മേലെ നന്ന മനസ്സിന് മേലെ നന്ന കൽപ്പന മേലെ നന്ന കിനാവുകള മേലെ ചെമ്മ പ്രഭാവ കാലത്ത് ആക്കിയത് വെക്കും. പിന്നെ അവിടുത്തെ നാന് കണ്ട പരിസരം ഒരു നാ എന്തൊരു ചെല്ലെങ്കിൽ ഒരു ഹള്ളി ഹള്ളി ചെന്നെങ്കിൽ എങ്ങനെ ചിലതൊരു കൽപ്പന ഇപ്പൊ നാന് ഈ സിറ്റിയിൽ വന്ന് തെച്ചപ്പ അത് ബഹുശ ഇന്നത്തെ നന്ന ജീവനത്തിൽ അത് ബഹുശ കിണവയായിട്ടിക്കൊണ്ട് കാണു. അതൊരു അവിഭക്ത കുടുംബത്തിന ഇന്നങ്ങ പഠിപ്പ് കുറോടി ഇന്നോ ഒരു കുടുംബ അയിത്തെങ്കിൽ അകനറോടി ആള് ഔത്തുറ എതിരൽ ഉള്ള കെതനറോടി പൈങ്ങ കടച്ചി അങ്ങനെമേ കോലിങ്ങ നിങ്ങ ബൽത്തിയത് അതേപോലെ ഒരു ഹള്ളിയുടെ ജീവനത്തിൽ നിങ്ങൾ എങ്ങനെ ഒരു ലൈഫ് ഇന്ത് അതെല്ലാം ആ കാലത്തിൽ നിങ്ങൾ അനുഭവിച്ച നന്ന മനസ്സിന് മേലെ നന്ന കിനാവുകള മേലെ നന്ന അഭ്യാസങ്ങള മേലെ എല്ലോ അത് പ്രഭാവമാക്കി ചെല്ലത് ഈ സന്ദർഭത്തിൽ നാ നനപ്പാക്കിട്ടുള്ള
0: ഓക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രകൃതി നടുലു ഒരു നിസർഗത്തിൻ നടുലു നീ വെളിഞ്ഞോട്ട് വന്നത് ആ വാതാവരണം എനിക്ക് എല്ലാ വിഷയത്തിലും കൂടെ പൂറക്കായി തിന്നിട്ട്
1: നേർക്കും ആ വാതാവരണം നമ്മ മേലെ ചെമ്മ പ്രഭാവമാക്കിയത് ഒരു നല്ല കാത്ത് നല്ല തന്നി അവിടുത്തെ തർക്കാരി അവിടുത്തെ മേ നിങ്ങൾ സാഗുലിയാക്കിയോണ്ടോ ഇന്ന ആ വാതാവരണം അവിടുത്തെ മനുഷ്യമാകെ എല്ലാത്തിലേക്കാണ് ഒരു മുഗ്ധത്തെ ഇന്ന മനുഷ്യമാണ് അകലത്തേക്ക് എത്ര പിഴ്സത്തെ നാ ഒട്ടുകായിട്ട് മിക്സ് ആയിട്ട് ഇന്ന ചെന്നെങ്കിൽ ഞങ്ങളെ നടു ഏ ഭേദഭാവോ ഇന്ന് ജാതി ധർമ്മ അത് ഇത് എന്തും
0: ഇല്ലാത്ത
1: ഒരു സൗഹാർദ്ദത്തിന്റെ വാതാവരണം അവിടെ ഞങ്ങൾ അവിടെ എങ്ങനെ ഇന്ന ചെന്നെ മനുഷ്യന്മാരായിട്ട് മാത്രം ഇന്ന് പരസ്പര അവലംബന ആ കൊടുക്കൊള്ളുവിക്കെ ചെല്ലത് ആ കാലത്തിൽ ചന്തത്തിന്റെ
0: അത് ഉണ്ട് നമുക്ക് കണ്ടോണ്ടില്ല ചിലത് ഒരു ദുരന്തം ആ ഒരു ജീവന പിരിസപ്പാട് ഓർമ്മപ്പാട് താൽച്ചമ സൊബ്രു നേർ പ്രത്യൊന്നും കൂടെ അതെല്ലാം നോക്കുമ്പോത്തേക്ക് ഭാരി ഒരു ഖുഷിയായിട്ട് ആ കാലത്ത് പക്ഷേ ഈ കാലത്ത് തെല്ല് ഇല്ലാന്ന് ചൊല്ലുമ്പോത്തേക്ക് അത് തെല്ല് ബേജാറും കണ്ടിത്തമായിട്ടും ആ ഒരു സോ അതേപോലെ നിങ്ങളെ പഠിപ്പുറ ബഗ്ഗെ ചെല്ലുക സർ.
1: പഠിപ്പുറ ബഗ്ഗെ ചെല്ലെങ്കിൽ അത് ഹള്ളിയായതിലായിട്ട് അവിടെ പഠിക്കുക വലിയ വ്യവസ്ഥയല്ല മുട്ടത്തിന്നിട്ടില്ല നാന് നന്തോ എലിമെന്ററി സ്കൂളിലെ ആക്കിയത് സൂറിഞ്ചോ ഗവൺമെന്റ് ഹൈ എലിമെന്ററി ശാലയിൽ അവിടെ അഞ്ചിനേ ക്ലാസ്സോളം നാ പഠിച്ച പിന്നെ നക്ക് പഠിക്കണെങ്കിൽ സുറത്കല് പറഞ്ഞിരുന്നത് അഞ്ഞ മുട്ടത്ത് പിന്നെ ശാലയില്ലേ നാൻ പിന്നത്തെ നന്ന പഠിപ്പുടെ നാന് മുന്തുവലിസിയോ സുറത്കൽ വിദ്യാദായിനി ഹൈസ്കൂളിലും വിദ്യാദായിനി ഹൈസ്കൂളിൽ നാ സിക്സ് വരെ പഠിച്ചിട്ട് டென்த் தோல் அப்படி படித்தேன். ஐத்தேங்க நக்கு நினப்பு இருந்துருச்சு, நாங்கள் வித்யாதாயனிக்கு படணுன்ட்டு ஐத்தேங்க நண்டோ குத்தத்தோட ஹள்ளிட அவுத்துறேன்

മാറ്റുള്ള വൺ പേര് കോരികേലത്തിന്റെ പുള്ളിയാണെന്നാണ് പുള്ളിയായി ബൊക്കനെ കോരികേലപ്പുണ്ണത് ഏരകള കൊട്ടി ധ്യാന സുന്ദരരെയും അന്താറ നിക്കിൾ കേനൊന്നുള്ള റേഡിയോ സാറങ് 107.8 FM രംഗ് രംഗ്.

മാറ്റാറുള്ള വൺ പേര് കോരികേലത്തിന്റെ പുള്ളിയാണ് പുള്ളിയായ ബുക്കണേ കോരികേലപ്പുണ്ണത് ഏരകളെ കൊത്തി ഞാൻ നിക്കുള്ള സുന്ദരരെ മന്ദാറ നിക്കിളിക്കേനൊന്നുള്ള റേഡിയോ സാറങ് 107.8 FM രംഗ് രംഗ് ദ പതുക്കെ.